ആകാശവാണി മടിക്കേരി. പ്രചലിത ചിത്രഗീതികളെന്നാദരിസിത വിശേഷ നേര പ്രസാരദ കാര്യക്രമ. ಕೇಳಿ ಪ್ರಸಕ್ತ ವಿದ್ಯಮಾನಗಳನ್ನಾಧರಿಸಿದ ಚಿತ್ರಗೀತೆಗಳ ಕಾರ್ಯಕ್ರಮ.